കോട് നാർക്കുദുർഗ നിവാസി, കൈക്കോട് ജനമഹ ജീവഹ മരഹ, കൈക്കോട്ട് ബൗജോനി ഫിർഹ, കൈക്കോട്ട് ബാഠ്സി ഖാഹ, കൈക്കോട് കാലേ ഥക പാഹ, കൈക്കോട് കിയേ തർവന്ത്, കൈക്കോട് മായാ മഹ ചിന്ത്, ജഹ ജഹ പാണ തഹ തഹ രാഖേ നാനക്, സബ് കിസ് പ്രാപ് കൈ.